ചത്രചക്രവർത്തി ചത്രചക്രപൗക്തേ സ്വയം ഭവസ്വപം സർവദാ സർവജോക്തേ.